അയനാ ഇല വച്ചിടയങ്കോട്ടയും തോനക പട്ടാം പട്ടാം പട്ടാം പട്ടാം പട്ടാം പട്ടാ ആയന ഇലവ മിന്നോ വയനടൻ മുത്തനും വയനടൻ.

വയനാടൻ പെണ്ണു വള്ളത്തേക്ക് പോണ്ട മന്ന മന്ന മെന്ന മെനോ മെന്ന മെന്ന വള്ളാത്തേക്കു പൊണ്ടനെ കണ്ടും കാഞ്ചു.

എന്തൊക്കും ഇലവ മെന്നൽ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന ആ ചിടയും കോട്ടയും വയനാടൻ പൊണ്ണും ഇലവ ഒണ്ടായി കൊണ്ടരു എന്തു എന്തു എന്തു എന്തു.

0: വിത്ത് പൊറുക്കുവാൻ കോളി കൊള്ളിനെ തപ്പാന്റെ പേരൂ തെവരുന്നുണ്ടാ കൊല്ലി നീയെ നീയെ പോകാതെ കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുറിഞ്ചി കണ്ണിൽ തേൻ കളിക്കുന്നു പാറി വീന്ത വെറ്റിലെ മുട്ടി മുട്ടി കളിക്കിൻഡോ പുയക്ക് പോയ മണ്ണേമ്പക്കെ കുറുക്കുംപുളിയെ തൂറിൻഡോ.
1: இத்துடன் இன்றைய நீலமலை நேரம் நிகழ்ச்சி நிறைவு பெறுகிறது.